മാത്രം സ്ഥിതിമറവും ഉയർവലെല്ലാം ചിത്തുമാത്രം ദൃശ്യമായി കാണുമ്പോഴെല്ലാം ചിത്തുമാത്രം കാരണകാരിയ നിലയും ചിത്തയാകും കൺകാത് മുതലവയും ചിത്തയാകും ആരണമും അതമുടിയും ചിത്തയാകും അഖണ്ഡ പര നിശ്ചയവും ചിത്തയാകും പൂർണമായ ഉരുഗതിയും ചിത്തയാകും പുകൾഗതിയെ തരു ശിവനും ചിത്തയാകും ധാരണിയെ മുതലവയും ചിത്തയാകും തങ്കുജട ജടങ്ങളെല്ലാം ചിത്തയാകും അദ്ഭുതമായി കാണുന്നതും ചിത്തയാകും അയലയതായി കാണുന്നതും ചിത്തയാകും തത്വതമായി കാണുന്നതും ചിത്തയാകും തന്മയമായി കാണുന്നതും ചിത്തയാകും ചിത്തതമായി കാണുന്നതും ചിത്തയാകും ചിത്തലതായി കാണുന്നതും ചിത്തയാകും കൽപ്പിതമായി കാണുന്നതെല്ലാം ചിത്തയാകും കാണുകിൻ്റെ കാക്ഷിയെല്ലാം ചിത്തയാകും.

പരജീവ ജഗങ്ങളെല്ലാം ചിത്തുമാത്രം, ആനിമുഖം മറുമുഖം ചിത്തുമാത്രം, അംബികയും അരുശിവനും ചിത്തുമാത്രം.